സത്യം ഗുണന്തുണ്ടി സർവം സൃഷ്ടിഞ്ചേ സത്യം ഗുണന്തണയേ സർവസൃഷ്ടി